സൈഡ് ലെഫ്റ്റ് റൈറ്റ് എക്സലന്റ് പോലീസ് പവർ ബാങ്ക് റോ മിലിറ്ററി ബാങ്ക് റോ പേടി ചെയ്യ് പട്ടി ചട്ടവാള മാലിഷ് ഫേമസ് കൊത്ത കൊത്ത ക്രൈമ കൊട്ടു പട്ടേ കൊളംബസ് തീസിലെ കല്ലോ ചൂട്ടോ മസീലസ് വീടിലാക്കി പോലീസോട് സൊസൈറ്റിക്ക് ബോണസ്.